ജീവങ്ങളേസ്തം പ്രസജേ കൃപാലം സ്വരൂപേ കുകർമ്മം പ്രണാസീ സദാ സർവദാ ഹൃദസിദ്ധം നിവാസീ ചർപ്പണശാന്ത്വ പ്രസാദ അമൃത കർമ്മേ അമൃത ധർമ്മേ അഖല ജോഗേ ചല ഭോഗേ ചല രാജേ ടല സാധ്യ അഖല ത്രമംഗല കർമ്മ സർവം ദാതാ സർവം ജ്ഞാതാ സർവം പഹനേ സർവം മാനേ സർവം പ്രാണം സർവം ത്രാണം സർവം ഭുക്താ സർവം ജുക്താ സർവം ദേവം സർവം ഭേവം സർവം കാലേ സർവം പാലേ റുവാൽ ശന്ത്വ പ്രസാദ ആദ് രൂപനാദ് മൂർത്ത ജോൻ പുർഖ പാർ സർവമാന്ത്രമാൻ ദേവ ഭേവ ആദ് ഉദാർ സർവപാലക് സർവകാലക് സർവകോപനകാല സർവകാലക് സർവപാലക് സർവകാലക് സർവകോപനകാല സർവ ജത്ര തത്ര വിരാജ ഹി അവധൂത രൂപ രസാല നാം ഠാം നജാത് ജാക ജനം മരണ വാഹിഗുരു ജി നാം ഠാം നജാത് ജാക രൂപരംഗ നരേഖാദ് പുർഖ ഉദാർ മൂർത്ത ജോൻ ആദാ ശേഖ ൂർത്തേക് ദർശനം